കടിച്ചു തിന്നും പുലികളുമുണ്ട്. ആണ്ടുകൾക്കുള്ളേ മാണ്ടുകളുമുണ്ട്, അടിച്ചു തിന്നും പുലികളുമുണ്ട്.